ഇതിപ്പോ രുചിയും കൂടും രുചിസ്കളും കൂടും. അയ്യോ ഒന്നും കാമഞ്ഞ്.